0: സി രമേശ് ചെന്നിത്തല, ശ്രീ സണ്ണി ജോസഫ്, ശ്രീ കെ മുരളീധരൻ, ഈ സഭയിലെ തന്നെ മുതിർന്ന അംഗമായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറും.
1: ടുഡേ ഈസ് ആൻ ഓസ്പീഷ്യസ് ഡേ ഫോർ ദ കേരള പീപ്പിൾ ഓഫ് കേരള, ബിക്കോസ് ആഫ്റ്റർ 10 years ദ യു ഡി എഫ് ഈസ് കമ്മിങ് ടു പവർ. ദ 10 years റൂൾ ഓഫ് എൽ ഡി എഫ് has been rejected by the people of Kerala. So it is our bounden duty to give a good governance to the people of Kerala. So the new government is going to sworn in today. Our commitment is to the people of Kerala. Our motto is to give them better administration and better life for the people of Kerala. I am going to take up the home portfolio. The home portfolio is very important portfolio, and the duty of the home minister is to maintain law and order situation in the state.

0: ഞാന്
1: വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും.
0: ഞാൻ
1: വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
2: I now invite Shri P.K. Kunjalakutty, Minister Designate, to take the oath of office and oath of secrecy. I now invite Shri P.K. Kunjalakutty, Minister Designate, to take the office, oath of office and oath of secrecy.
3: കെ കുഞ്ഞാലിക്കുട്ടി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയെയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ, സൃഷ്ടാവിൻ്റെ നാമത്തിൽ സത്യം ചെയ്തു. പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ

0: I now invite Sri Ramesh Tenetala, Minister Designate, to take the oath of office and secrecy.
1: ഞാൻ
2: രമേശ് ചെന്നിത്തലയെന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
1: ഞാൻ
2: രമേശ് ചെന്നിത്തല എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എന്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എന്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുകയില്ല എന്ന് ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
3: Alright, the oath-taking ceremony where V.D. Satheesan, who no longer is now Chief Minister-elect, but the Chief Minister of Kerala, along with 20 other ministers, taking oath one by one. And you saw V.D. Satheesan taking oath to uproarious sounds from the crowds. Both Ramesh Chennithala and V.D. Satheesan had lots of love shown in terms of chairs and claps, showed their mass connect base as well, and where the sentiment lies, especially for V.D. Satheesan, the kind of the chairs and the claps that you actually heard. V.D. Satheesan, after taking oath and signing, went on to hug Rahul Gandhi and Mallikarjun Kharge. Well, for the Congress, that's also quite a first. We've rarely seen hugs there. Usually, it's a namaste or just a greeting, but a hug there. And then V.D. Satheesan went on to also greet K.C. Venugopal and now his leader of opposition, Mr. Pinarayi Vijayan. How both of them have now changed positions. It was V.D. Satheesan who was the LOP the last time around with Pinarayi Vijayan as the chief minister, and now it's the other way around. Listen in.
0: Minister designate to take the oath of office and oath of secrecy.

0: Vijay's superstardom in the last few decades hasn't been reserved to Tamil Nadu alone. He's huge in Keralam too. And so after Tamil Nadu, is it Mission Keralam for Vijay? Vijay's absence at the Congress's show of strength in Keralam has set off tongues wagging. And while the reason cited by the CMO highlighted security challenges due to a crowd swell if Vijay attends, we can't help but ask, is there more here than what meets the eye? Vijay's decision to skip the event comes barely 24 hours after a massive expansion drive by his party in parts of Keralam. The Vijay Fan Association is on an overdrive in Palakkad. And then in Wayanad and Thrissur. This, mind you, is exactly how Vijay set up his base in Tamil Nadu first, and seems to be now engaging the same strategy. Vijay starts off on a strong footing. Even in his rallies in Tamil Nadu, fans visited from Keralam just to watch a glimpse of their favourite superstar.
1: Vijay fans ആണ് ചെറുപ്പം മുതൽ വിജയ് വർമ്മ ഭയങ്കര ഇഷ്ടമാണ്
2: സോ ഡു യു വിഷ് കണ്ടസ്റ്റഡ് ഇൻ കേരള ഇങ്ങ
1: അവിടെ ഒന്ന് സൂപ്പർ ആയില്ലേ നിറയെ ഫാൻസ് ഉണ്ട് അവിടെ ഇവിടത്തെ കഴിഞ്ഞു പറഞ്ഞാൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ കണ്ടിപ്പ വിജയനെ അവിടേക്ക് വരുന്ന
0: വിജയ് സീംസ് ടു ഹാവ് സെറ്റ് ഹിസ് ഐസ് ഓൺ കേരളം നെക്സ്റ്റ് ആൻഡ് ദ ടി വി കെ ഇസ് കൗണ്ടിംഗ് ഓൺ ദ നെക്സ്റ്റ് 5 years ടു പുൽ ഓഫ് എ തമിഴ്നാടു സ്റ്റണർ ഇൻ കേരളം ബ്യൂറോ റിപ്പോർട്ട് ഇന്ത്യ ടുഡേ.
3: And with that, it's a wrap on this bulletin. Thank you for watching. For more news and updates, you can log into indiatoday.in or check out the India Today app.
4: You are watching India Today.

0: ഇങ്ങനെ കൂടുതൽ വഷളാവുകയാണ്.
1: Praised for its tight screenplay, suspenseful narrative and Mohanlal's compelling performance, the film became a blockbuster and inspired remakes across India.
2: പകരം മൂന്നാം തീയതി അയാൾ കളക്ട് ചെയ്ത ബില്ലുകളാണ് നമ്മളെ കാണിച്ചത്.
1: Drishyam 2, released in 2021, continued the narrative 7 years after the original events, deepening the emotional and psychological stakes and cementing the series as one of Indian cinema's most gripping thriller sagas. With Alice, Entertainment Bureau, India Today.
3: പട്ടയോരോട്ടി കാണാം.